0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. ഭീഷണികളിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാനാവില്ല. കർദിനാൾ ജോർജ് കൂവക്കാട്. മുറിവേറ്റ ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വാഹകരായി തീരുവാൻ എല്ലാ മതങ്ങളിലെയും നേതാക്കൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സെപ്റ്റംബർ മാസം 14 വരെ അർജന്റീനയിലെ ബ്യോനസ് ഐറസിൽ വെച്ച് നടക്കുന്ന വൈവിധ്യത്തിലെ സംഭാഷണം, സാഹോദര്യത്തിലേക്കുള്ളൊരു പങ്കിട്ട പാത എന്ന യോഗത്തിൽ വത്തിക്കാനിലെ മതാന്തര സംഭാഷണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് സംസാരിച്ചു. വൈവിധ്യങ്ങൾക്കിടയിലെ സംവാദം സാഹോദര്യത്തിലേക്കുള്ള പങ്കുവയ്ക്കുന്ന യാത്രയായി മാറണമെന്നും സമാധാനം സാക്ഷാത്കരിക്കുവാൻ വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കർദിനാൾ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. ലോകം ഇന്ന് യുദ്ധവും സംഘർഷവും അനിശ്ചിതത്വവും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പരസ്പര ഭീഷണികളിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാനാവില്ല എന്നും യഥാർത്ഥവും ഉത്തരവാദിത്വമുള്ളതുമായ സംവാദത്തിലൂടെ മാത്രമാണ് സമാധാനത്തിലേക്ക് മുന്നേറുവാൻ കഴിയുകയെന്നും കർദിനാൾ പറഞ്ഞു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ മുൻവിധികളും വിവേചനങ്ങളും മാറ്റിവെച്ച് പരസ്പരം കേൾക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറാകണമെന്നും വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും മറ്റുള്ളവരെ തുല്യ അവകാശങ്ങളുള്ള സഹോദരങ്ങളായി അംഗീകരിക്കുകയാണ് സമാധാനത്തിന്റെ അടിത്തറയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മതാന്തര സംവാദങ്ങൾ കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് ജീവിതത്തിൽ പ്രകടമാകണമെന്നും കർദിനാൾ കൂവക്കാട് വ്യക്തമാക്കി. ഭീകരാക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഇരകളെ അനുസ്മരിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷ. 2001 സെപ്റ്റംബർ മാസം 11 തീയതി അമേരിക്കയിൽ നടന്ന ഭീകര ആക്രമണങ്ങൾക്ക് 25 വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഭീകരവാദത്തിന്റെയും യുദ്ധങ്ങളുടെയും ഇരകളെ അനുസ്മരിച്ച് സാന്ത് എജീദിയോ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 11 തീയതി വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 8 മണിക്കാണ് റോമിലെ സാന്ത മരിയ ഇൻ ത്രസ്തേവരെ ബസിലിക്കയിൽ വെച്ച് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. ലോകത്തിലെ വിവിധയിടങ്ങളിൽ ഇന്നും തുടരുന്ന യുദ്ധങ്ങൾക്കും അക്രമങ്ങൾക്കും വിരാമമിട്ട് കൂടിക്കാഴ്ചയുടെയും സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് കൂടുതൽ ശക്തമായി മുന്നേറേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. 21 നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾ വത്തിക്കാനിൽ സമ്മേളനം. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ 21 നൂറ്റാണ്ടിൽ വിശ്വാസത്തിനും സാമൂഹിക ഉന്നമനത്തിനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമായി ജീവൻ ബലികഴിച്ച നവരക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനായി വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി സെപ്റ്റംബർ മാസം 15 തീയതി ചൊവ്വാഴ്ച റോമിലെ അഗസ്റ്റിനിയാനം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. ജീവത്യാഗം ചെയ്ത പുതിയ രക്തസാക്ഷികൾ ഏകദേശം 1700 പേരുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അവരുടെ വ്യക്തിത്വം, പ്രചോദനങ്ങൾ, ത്യാഗപ്രവർത്തികൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നതിനുവേണ്ടിയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. 21 നൂറ്റാണ്ട് രക്തസാക്ഷികളുടെ ഒരു പുതിയ കാലം എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. സഭ സാർവത്രികമാണ് എന്നതിന്റെ തെളിവാണ് എനിക്ക് ലഭിച്ച ഇടയ ശുശ്രൂഷ. മോൺസിഞ്ഞോർ ജോഷി പൊട്ടയ്ക്കൽ. കത്തോലിക്ക സഭയിൽ പുതിയതായി അഭിഷിക്തരായ മെത്രാൻമാർക്കുവേണ്ടി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായ മെത്രാനായി അഭിഷിക്തനായ മലയാളിയും കർമ്മലീത്ത സഭാംഗവുമായ മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ ഭാഗമായി. തന്റെ അനുഭവങ്ങളും ജർമ്മനിയിലെ തന്റെ പുതിയ ദൌത്യങ്ങളെയും കുറിച്ച് അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനോട് സംസാരിച്ചു. കോതമംഗലം രൂപതയിലെ മീൻകുന്നം ഇടവകയിൽ പരേതരായ പൊട്ടയ്ക്കൽ ജോർജ് എലിയാമ ദമ്പതികളുടെ മകനാണ് മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ. മെത്രാൻമാരുടെ സമ്മേളനത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളുമായുള്ള കണ്ടുമുട്ടൽ ധാരാളം ആശയവിനിമയത്തിനും പരസ്പരം അറിയുന്നതിനും അവസരമൊരുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇടയന്മാരായി പ്രവർത്തിക്കുന്നതിനും നാം എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രഭാഷണം തന്നെ ഏറെ വ്യക്തിപരമായി സ്പർശിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ കൂടെയുണ്ടായിരുന്നവരിൽ മ്യാൻമറിൽ നിന്നുള്ള ഒരു മെത്രാനുണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയ സാഹചര്യം ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന നാട്ടിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിയത് തനിക്ക് ഏറെ പ്രചോദനം നൽകിയെന്ന് മോൺസിഞ്ഞോർ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള മെത്രാന്മാരുമായും സംസാരിക്കുവാൻ ഈ കോഴ്സിന്റെ സമയം ഉപകാരപ്രദമായെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെക്സിക്കോയിൽ ഗ്വദലൂപ്പ ജൂബിലി വർഷം പ്രഖ്യാപിച്ച് ലിയോ 14-ാമൻ പാപ്പ ഗ്വദലൂപ്പയിലെ പുതുക്കിയ ബസിലിക്കയുടെ സമർപ്പണത്തിന്റെയും പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിന്റെ കൈമാറ്റത്തിന്റെയും 50-ാം വാർഷികത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെ അപ്പസ്തോലിക പെനിറ്റൻഷ്യറി വഴിയായി ലിയോ 14-ാമൻ പാപ്പ ഗ്വദലൂപ്പ ജൂബിലി വർഷം അനുവദിച്ചതായി കർദിനാൾ കാർലോസ് അഗിയ റേത്തേസ് പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാനമാലിക

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് എഡ്വിൻ കരിക്കമ്പള്ളി. കൃഷ്ണശ്രീ എം. ബിജുവിന്റെ ഇമ്പമേറിയ ആലാപനത്തിന് നമുക്ക് ചെവി കൊടുക്കാം.

ഭക്തിഗാന മാലികയിലെ അടുത്ത ഗാനത്തിന്റെ വരികൾ മായ ജേക്കബിന്റേതാണ്. എഡ്വിൻ കരിക്കം പള്ളിയിൽ സംഗീതം നിർവഹിച്ച ഈ ഗാനത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മരിയ കോലടി.

ഭക്തിഗാന മാലികയിലെ അവസാന ഗാനം നമുക്ക് ശ്രവിക്കാം. രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ഭീഷണികളിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാനാവില്ല. കർദിനാൾ ജോർജ് കൂവക്കാട്. മുറിവേറ്റ ലോകത്തിന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വാഹകരായി തീരുവാൻ എല്ലാ മതങ്ങളിലെയും നേതാക്കൾ ഒരുമിച്ചു പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സെപ്റ്റംബർ മാസം 14 വരെ അർജന്റീനയിലെ ബ്യോനസ് ഐറസിൽ വെച്ച് നടക്കുന്ന വൈവിധ്യത്തിലെ സംഭാഷണം, സാഹോദര്യത്തിലേക്കുള്ളൊരു പങ്കിട്ട പാത എന്ന യോഗത്തിൽ വത്തിക്കാനിലെ മതാന്തര സംഭാഷണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് സംസാരിച്ചു. വൈവിധ്യങ്ങൾക്കിടയിലെ സംവാദം സാഹോദര്യത്തിലേക്കുള്ള പങ്കുവയ്ക്കുന്ന യാത്രയായി മാറണമെന്നും സമാധാനം സാക്ഷാത്കരിക്കുവാൻ വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കർദിനാൾ തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. ലോകം ഇന്ന് യുദ്ധവും സംഘർഷവും അനിശ്ചിതത്വവും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പരസ്പര ഭീഷണികളിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം സ്ഥാപിക്കുവാനാവില്ല എന്നും യഥാർത്ഥവും ഉത്തരവാദിത്വമുള്ളതുമായ സംവാദത്തിലൂടെ മാത്രമാണ് സമാധാനത്തിലേക്ക് മുന്നേറുവാൻ കഴിയുകയെന്നും കർദിനാൾ പറഞ്ഞു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ മുൻവിധികളും വിവേചനങ്ങളും മാറ്റിവെച്ച് പരസ്പരം കേൾക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറാകണമെന്നും വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും മറ്റുള്ളവരെ തുല്യ അവകാശങ്ങളുള്ള സഹോദരങ്ങളായി അംഗീകരിക്കുകയാണ് സമാധാനത്തിന്റെ അടിത്തറയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മതാന്തര സംവാദങ്ങൾ കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് ജീവിതത്തിൽ പ്രകടമാകണമെന്നും കർദിനാൾ കൂവക്കാട് വ്യക്തമാക്കി. ഭീകരാക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഇരകളെ അനുസ്മരിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷ. 2001 സെപ്റ്റംബർ മാസം 11 തീയതി അമേരിക്കയിൽ നടന്ന ഭീകര ആക്രമണങ്ങൾക്ക് 25 വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഭീകരവാദത്തിന്റെയും യുദ്ധങ്ങളുടെയും ഇരകളെ അനുസ്മരിച്ച് സാന്ത് എജീദിയോ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 11 തീയതി വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 8 മണിക്കാണ് റോമിലെ സാന്ത മരിയ ഇൻ ത്രസ്തേവരെ ബസിലിക്കയിൽ വെച്ച് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. ലോകത്തിലെ വിവിധയിടങ്ങളിൽ ഇന്നും തുടരുന്ന യുദ്ധങ്ങൾക്കും അക്രമങ്ങൾക്കും വിരാമമിട്ട് കൂടിക്കാഴ്ചയുടെയും സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് കൂടുതൽ ശക്തമായി മുന്നേറേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. 21 നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾ വത്തിക്കാനിൽ സമ്മേളനം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ 21 നൂറ്റാണ്ടിൽ വിശ്വാസത്തിനും സാമൂഹിക ഉന്നമനത്തിനും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമായി ജീവൻ ബലികഴിച്ച നവരക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനായി വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി സെപ്റ്റംബർ മാസം 15 തീയതി ചൊവ്വാഴ്ച റോമിലെ അഗസ്റ്റിനിയാനം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. ജീവത്യാഗം ചെയ്ത പുതിയ രക്തസാക്ഷികൾ ഏകദേശം 1700 പേരുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അവരുടെ വ്യക്തിത്വം, പ്രചോദനങ്ങൾ, ത്യാഗപ്രവർത്തികൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നതിനുവേണ്ടിയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. 21 നൂറ്റാണ്ട് രക്തസാക്ഷികളുടെ ഒരു പുതിയ കാലം എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. സഭ സാർവത്രികമാണ് എന്നതിന്റെ തെളിവാണ് എനിക്ക് ലഭിച്ച ഇടയ ശുശ്രൂഷ. മോൺസിഞ്ഞോർ ജോഷി പൊട്ടയ്ക്കൽ. കത്തോലിക്ക സഭയിൽ പുതിയതായി അഭിഷിക്തരായ മെത്രാൻമാർക്കുവേണ്ടി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനായ മലയാളിയും കർമ്മലീത്ത സഭാംഗവുമായ മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ ഭാഗമായി. തന്റെ അനുഭവങ്ങളും ജർമ്മനിയിലെ തന്റെ പുതിയ ദൌത്യങ്ങളെയും കുറിച്ച് അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനോട് സംസാരിച്ചു. കോതമംഗലം രൂപതയിലെ മീൻകുന്നം ഇടവകയിൽ പരേതരായ പൊട്ടയ്ക്കൽ ജോർജ് എലിയാമ ദമ്പതികളുടെ മകനാണ് മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടയ്ക്കൽ. മെത്രാൻമാരുടെ സമ്മേളനത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളുമായുള്ള കണ്ടുമുട്ടൽ ധാരാളം ആശയവിനിമയത്തിനും പരസ്പരമറിയുന്നതിനും അവസരമൊരുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇടയന്മാരായി പ്രവർത്തിക്കുന്നതിനും നാം എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രഭാഷണം തന്നെ ഏറെ വ്യക്തിപരമായി സ്പർശിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ കൂടെയുണ്ടായിരുന്നവരിൽ മ്യാൻമറിൽ നിന്നുള്ള ഒരു മെത്രാനുണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയ സാഹചര്യം ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന നാട്ടിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിയത് തനിക്ക് ഏറെ പ്രചോദനം നൽകിയെന്ന് മോൺസിഞ്ഞോർ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള മെത്രാന്മാരുമായും സംസാരിക്കുവാൻ ഈ കോഴ്സിന്റെ സമയം ഉപകാരപ്രദമായെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെക്സിക്കോയിൽ ഗ്വദലൂപ്പ ജൂബിലി വർഷം പ്രഖ്യാപിച്ച് ലിയോ 14-ാമൻ പാപ്പ ഗ്വദലൂപ്പയിലെ പുതുക്കിയ ബസിലിക്കയുടെ സമർപ്പണത്തിന്റെയും പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിന്റെ കൈമാറ്റത്തിന്റെയും 50-ാം വാർഷികത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെ അപ്പസ്തോലിക പെനിറ്റൻഷ്യറി വഴിയായി ലിയോ 14-ാമൻ പാപ്പ ഗ്വദലൂപ്പ ജൂബിലി വർഷം അനുവദിച്ചതായി കർദിനാൾ കാർലോസ് അഗിയറേത്തെസ് പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാന മാലിക

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് എഡ്വിൻ കരിക്കമ്പള്ളി. കൃഷ്ണശ്രീ എം ബിജുവിന്റെ ഇമ്പമേറിയ ആലാപനത്തിന് നമുക്ക് ചെവി കൊടുക്കാം.

ഭക്തിഗാന മാലികയിലെ അടുത്ത ഗാനത്തിന്റെ വരികൾ മായ ജേക്കബിന്റേതാണ്. എഡ്വിൻ കരിക്കം പള്ളിയിൽ സംഗീതം നിർവഹിച്ച ഈ ഗാനത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മരിയ കോലടി.

ഭക്തിഗാന മാലികയിലെ അവസാന ഗാനം നമുക്ക് ശ്രവിക്കാം. രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മികച്ച രാഷ്ട്രീയത്തിന്റെ ലക്ഷണം പൊതുനന്മയ്ക്കു വേണ്ടിയുള്ള കൂടിയാലോചനകളാണ് പാപ്പ ഫ്രത്തേലി തൂത്തി. വടക്ക് തെക്ക് സാമൂഹിക സംവാദം എന്ന പേരിൽ ലാറ്റിനമേരിക്കയ്ക്കായുള്ള പൊന്തിഫിക്കൽ കമ്മീഷനുമായി ചേർന്ന് ലാറ്റിനമേരിക്കൻ കരീബിയൻ മെത്രാൻ സമിതി, ആമസോൺ സഭാ കോൺഫറൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കത്തോലിക്ക മെത്രാൻ സമിതി എന്നിവ നടത്തുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലമ്മൻ പാപ്പ സെപ്റ്റംബർ മാസം 12 കൂടിക്കാഴ്ച അനുവദിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തു. സാമൂഹിക പരിസ്ഥിതി സംവാദത്തിന്റെ ഈ യാത്രയിൽ പങ്കാളികളാകുന്ന അന്താരാഷ്ട്ര സംഘടനകൾ, പ്രാദേശിക സഹകരണ ബാങ്കുകൾ, ബിസിനസ് ലോകം, ഫൗണ്ടേഷനുകൾ എന്നിവയുടെ പ്രതിനിധികൾക്ക് പാപ്പ പ്രത്യേകം നന്ദി പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും അന്തസ് സംരക്ഷിക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെടുവാനുള്ള അപകട സാധ്യത നേരിടുന്നവരിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുവാനും കൂടുതൽ മാനുഷികവും സുസ്ഥിരവും പിന്തുണയ്ക്കുന്നതുമായ വികസന മാതൃകകളിലേക്കുള്ള യാത്ര തുടരുവാനുള്ള ആഗ്രഹത്തെ പാപ്പ പ്രത്യേകം അഭിനന്ദിച്ചു. സംഭാഷണത്തിനുള്ള ഈ ഇടം ഭാവിയെ ബാധിക്കുന്ന വെല്ലുവിളികളെ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ നേരിടുവാൻ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവാനും എല്ലാ കാലഘട്ടങ്ങളിലെയും മൂർത്തമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് അതിന്റെ വെളിച്ചം വീശുവാനുമുള്ള സഭയുടെ ദൗത്യത്തിന്റെ അടിസ്ഥാനം സംഭാഷണമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ദരിദ്രരെ പരിപാലിക്കുവാനുള്ള സുവിശേഷത്തിന്റെ അനിവാര്യത, സാമൂഹികവും സാമ്പത്തികവും സാങ്കേതികവുമായ പരിവർത്തനങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ തിരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുവെന്നും പാപ്പ അടിവരയിട്ടു. ദൈവം യേശുക്രിസ്തുവിൽ നമ്മുടെ മാനവികതയെ ഏറ്റെടുക്കുകയും മനുഷ്യർ ജീവിക്കുന്ന യഥാർത്ഥ സാഹചര്യങ്ങളിൽ സുവിശേഷം ഘോഷിക്കുവാനുള്ള ദൗത്യം സഭയെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞ പാപ്പ, മനുഷ്യന് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമായതും അല്ലാത്തതുമായ കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ ഇത് ആഹ്വാനം ചെയ്യുന്നുവെന്നും കൂട്ടിച്ചേർത്തു. സന്യാസ ജീവിതം ക്രിസ്തുവിൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നണം പാപ്പ. ബെനഡിക്റ്റൈൻ കുടുംബത്തിൽപ്പെട്ട വിവിധ സന്യാസിനി സഭകൾക്കായുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിൽ 2001 സ്ഥാപിതമായ അന്താരാഷ്ട്ര ബെനഡിക്റ്റൈൻ കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കുന്നവർക്കു വേണ്ടി നടത്തപ്പെടുന്ന സിംബോസിയത്തിൽ പങ്കെടുക്കുന്നവരുമായി സെപ്റ്റംബർ മാസം 12 ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഏകദേശം 13,000 സന്യാസിനികളാണ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമം പിന്തുടർന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഉള്ളത്. കൂടിക്കാഴ്ചയിൽ ഏവരെയും സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു. ബെനഡിക്റ്റൈൻ കോൺഫെഡറേഷനു വേണ്ടി ലിയോ 13 തുടക്കം കുറിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തുടർന്ന് 2 വത്തിക്കാൻ കൗൺസിൽ പിന്താങ്ങുകയും ചെയ്ത കൂട്ടായ്മയുടെയും ഏകോപനത്തിന്റെയും പാത 25 വർഷങ്ങളായി തുടരുന്നതിൽ പാപ്പ അംഗങ്ങളെ അഭിനന്ദിച്ചു. ഓരോ വ്യക്തിയുടെയും പ്രത്യേകതയെ എല്ലാവർക്കും ഒരു നിധിയാക്കി മാറ്റുന്ന ഒരു സിനിഡാലിറ്റി ചൈതന്യത്തിൽ ബെനഡിക്റ്റൈൻ കാരിസം ജീവിക്കുവാനും മുൻപോട്ട് കൊണ്ടുപോകുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുമിച്ചു നടത്തുന്ന യാത്ര ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ ബെനഡിക്റ്റിനെക്കുറിച്ച് സ്നേഹത്തിന്റെ അവാച്യമായ മാധുര്യത്താൽ വികസിച്ച ഒരു ഹൃദയം എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വിശേഷണവും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. വിശുദ്ധന്റെ ഈ ഹൃദയം കൃപയുടെ വിളംബരമാണെന്നും അതിന്റെ വേരുകൾ സുദൃഢമായതുകൊണ്ട് കാലത്തിന്റെ നാശങ്ങളെ അതിജീവിക്കുകയും സുവിശേഷത്തിന്റെ സമൃദ്ധമായ ഫലങ്ങൾ വഹിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വൃക്ഷമായി വളരുകയും ചെയ്യുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. എൽ സാൽവദോറിൽ നിന്നുള്ള മെത്രാൻമാർ പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബർ മാസം 11 ആദിലിമിന സന്ദർശനത്തിനായി റോമിൽ എത്തിച്ചേർന്ന എൽ സാൽവദോറിൽ നിന്നുമുള്ള മെത്രാൻമാരെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു. സെപ്റ്റംബർ മാസം 7 തിങ്കളാഴ്ച ആരംഭിച്ച സന്ദർശനം ഇതോടെ പര്യവസാനിച്ചു. തങ്ങളുടെ സന്ദർശനത്തിന്റെയും പ്രത്യേകമായി പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയുടെയും സന്തോഷം കർദിനാൾ ഗ്രിഗോറിയോ റോസ ഷാവേസ് വത്തിക്കാൻ ന്യൂസിനോട് പങ്കുവച്ചു. സന്ദർശനവേളയിൽ മെത്രാൻമാർ വിശുദ്ധ ഓസ്കാർ റൊമേറയുടെ തിരുശേഷിപ്പും പാപ്പായ്ക്ക് സമ്മാനിച്ചു. UK പാർലമെന്റിൽ ദയാവത്തത്തിനുള്ള ബില്ല് പരാജയപ്പെട്ടു. UK പാർലമെന്റിൽ വൈദ്യസഹായത്തോടെയുള്ള ആത്മഹത്യാ ബില്ല് തള്ളി. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയായ ഹൌസ് ഓഫ് കോമൺസിലാണ് പ്രമേയം പരാജയപ്പെട്ടത്. 4 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ ബില്ലിനെ അനുകൂലിച്ച 270 വോട്ടുകൾ ബില്ലിനെതിരായ 286 വോട്ടുകൾക്ക് മുൻപിൽ പരാജയപ്പെടുകയായിരുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 6 മാസത്തിൽ താഴെ മാത്രം ആയുസ് പ്രവചിക്കപ്പെട്ട മാരകരോഗികളായ മുതിർന്നവർക്ക് 2 ഡോക്ടർമാരുടെയും വിദഗ്ധ സമിതിയുടെയും അനുമതിയോടെ ജീവിതം അവസാനിപ്പിക്കുവാൻ അനുവാദം നൽകുന്നതായിരുന്നു പുതിയ നിയമനിർമ്മാണം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം സുവിശേഷ പരിചിന്തനം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 24 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വചന വിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തോട് വളരെ ചേർന്നു നിൽക്കുന്ന, എന്നാൽ ജീവിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പുണ്യത്തെക്കുറിച്ചാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് ക്ഷമയെന്ന പുണ്യമാണ്. ഒരുപക്ഷെ പത്രോസ്ലിഹായുടെ അതേ മനോഭാവത്തോടുകൂടി നാമും ജീവിതത്തിൽ അനേകം തവണ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവും. കർത്താവെ, എന്നോട് തെറ്റു ചെയ്യുന്ന സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഒരുപക്ഷെ നമ്മെ തന്നെ ന്യായീകരിക്കുവാനോ, അല്ലെങ്കിൽ മനസ്സുമടുത്തിട്ടോ, അല്ലെങ്കിൽ സഹനങ്ങളിൽ തളർന്നുപോയിട്ടോ ഒക്കെയാകാം ഈ ചോദ്യം നാം ആവർത്തിക്കുന്നത്. അന്നത്തെ യഹൂദ നിയമപ്രകാരം 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് 7 പ്രാവശ്യമെന്ന് പത്രോസ് പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈശോയുടെ മറുപടി മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്നതായിരുന്നു. 7 പ്രാവശ്യമല്ല, 70 വട്ടം 7 പ്രാവശ്യം. അതായത് അതിരുകളില്ലാതെ, എണ്ണമില്ലാതെ ക്ഷമിക്കുക എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. കാരണം 7 എന്ന സംഖ്യ 70 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നുവെച്ചാൽ നിർമ്മിത ബുദ്ധിയോ കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഏറെ ശ്രമകരമായിരുന്നു. എന്നാൽ പത്രോസിന് യേശു പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ പലതും കേട്ടിട്ട് മനസ്സിലാക്കാതെ പോകുന്ന നമ്മുടെയൊക്കെ സ്ഥിതിയായിരുന്നു പത്രോസിനും ഉണ്ടായിരുന്നത് എന്ന് വേണം നാം കണക്കാക്കുവാൻ. അതുകൊണ്ടാണ് തുടർന്ന് ഒരു ഉപമയിലൂടെ യേശു താൻ പറഞ്ഞതിനെ വിശദീകരിച്ചു നൽകുന്നത്. 10,000 താലന്ത് കടം വീട്ടുവാനുള്ള ഒരു ഭൃത്യനെ അവന്റെ യജമാനൻ കരുണ തോന്നി മുഴുവൻ കടവും ഇളച്ചുകൊടുക്കുന്നു. എന്നാൽ ആ ഭൃത്യൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ മാത്രം തരുവാനുള്ള തന്റെ കൂട്ടുകാരനെ കഴുത്തിനു പിടിക്കുകയും അവൻ സാവകാശം ചോദിച്ചിട്ടും അവനെ തടവറയിലാക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയറിഞ്ഞ യജമാനൻ അവനെ വിളിച്ച് അവൻ കാണിച്ച ക്രൂരതയ്ക്ക് തക്കതായ ശിക്ഷ നൽകുന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ നാം വിസമ്മതിക്കുമ്പോൾ ദാസന്റെ പൊരുത്തക്കേട് നമ്മുടേതിന് സമമാണ്. അതേസമയം ഉപമയിലെ രാജാവ് നമ്മെ സ്വാഗതം ചെയ്യുവാനും സ്നേഹിക്കുവാനും നിരന്തരം ക്ഷമിക്കുവാനും കഴിയുന്നത്ര കരുണയുള്ള സ്നേഹത്തോടെ നമ്മെ ചേർത്തുപിടിക്കുന്ന ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്. നമ്മുടെ എല്ലാം പാപങ്ങളും തെറ്റുകളും ദൈവത്തിന്റെ കരുണയ്ക്കു മുൻപിൽ കൊണ്ടുവരുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയാതെ നമ്മോട് ക്ഷമിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്യുന്ന നല്ല പിതാവാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കരുണ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള കരുണയായി മാറണം. കുമ്പസാരത്തിൽ നാം തകർന്ന ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മെ വീണ്ടും ഉയർത്തുന്നു. നാം അർഹരായതുകൊണ്ടല്ല, അവിടുന്ന് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ട് വീണ്ടും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഈ ഒരു ക്ഷമ നാം മറ്റുള്ളവരോടും കാണിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ യേശു നമ്മോട് ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവം എന്നോട് ഇത്രയും ക്ഷമിച്ചപ്പോൾ ഞാൻ എന്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഒരാൾ നമ്മോട് ചെയ്ത തെറ്റിനെ വീണ്ടും വീണ്ടും ഓർത്ത് കോപിക്കുകയും അതിനെതിരെയുള്ള പ്രതികാരം ചിന്തിക്കുകയും ആ വ്യക്തിയെ വെറുക്കുകയും ചെയ്യുമ്പോൾ അത് വിദ്വേഷമെന്ന ചങ്ങലയിലേക്ക് നമ്മെ തളച്ചിടുന്നു. എന്നാൽ ക്ഷമ ആ ചങ്ങല പൊട്ടിക്കുന്നു. ക്ഷമിക്കുന്നത് മറ്റൊരാളെ മോചിപ്പിക്കുന്നതുപോലെ തോന്നാം, എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ് മോചിപ്പിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ വർഷങ്ങളോളം പരസ്പരം സംസാരിക്കാതെ കഴിയുന്നു. ഭാര്യയുടെ ഒരു വാക്ക് ഭർത്താവിന്റെ ഹൃദയത്തിൽ മുറിവായി കിടക്കുന്നു. ഭർത്താവിന്റെ ഒരു പ്രവൃത്തി ഭാര്യയ്ക്ക് മറക്കുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ പഴയ വേദനകൾ ഇന്നും നിലനിൽക്കുന്നു. ചിലർ വർഷങ്ങളായി കുർബാനയ്ക്ക് വരുന്നു, ജപമാല ചൊല്ലുന്നു, നോമ്പെടുക്കുന്നു, പക്ഷേ ഒരു വ്യക്തിയോട് മാത്രം ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് നാമെല്ലാം കടന്നു പോകുന്നത്? ഇന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കയ്യിൽ ജപമാലയും ഹൃദയത്തിൽ വിദ്വേഷവും ഒരുമിച്ച് വഹിക്കുക സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേവലം അധര വ്യായാമമായി മാത്രം മാറ്റപ്പെടുന്നു. ചിലപ്പോൾ നമ്മോട് ആളുകൾ ചോദിക്കാറില്ലേ, ഞാൻ എങ്ങനെ ക്ഷമിക്കും? ആ പ്രവൃത്തിയുണ്ടാക്കിയ മുറിവ് അത്രത്തോളം ആഴത്തിലാണ്. എന്നാൽ ഇവിടെ ക്ഷമയുടെ അസാധ്യമായ മാനുഷിക വശം നമ്മെ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യനും തന്റെ സ്വന്തം കഴിവുകൊണ്ട് മറ്റൊരാളെ പൂർണ്ണമായി സ്നേഹിക്കുവാനോ അവനോട് ക്ഷമിക്കുവാനോ സാധിക്കുകയില്ല. മറിച്ച് ഓരോ ക്ഷമയും നമ്മെ ക്ഷണിക്കുന്നത് കുരിശിൽ
തന്റെ ജീവിതം അവരനുവേണ്ടി സമർപ്പിച്ച യേശുവിലേക്കാണ്. അവിടുത്തെ കൈകളിൽ ആണികളുണ്ട്, ശരീരത്തിൽ മുറിവുകളുണ്ട്, അവിടുന്ന് അനീതിയുടെ ഇരയാണ്. എന്നിട്ടും യേശു പറയുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തീയ ക്ഷമ മനുഷ്യശക്തിയുടെ ഫലമല്ല, കുരിശിൽ നിന്നും ഒഴുകുന്ന കൃപയുടെ ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കണം, യേശുവേ എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല, പക്ഷെ ക്ഷമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ ഹൃദയം തരണമേ. ഈയൊരു ചെറിയ ആഗ്രഹത്തിൽ നിന്നുമാണ് ക്ഷമയുടെ സൗഖ്യം തുടക്കം കുറിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ഒരു തീരുമാനമെടുക്കണം. ദൈവം എന്നോട് കരുണ കാണിച്ചതുപോലെ ഞാനും മറ്റുള്ളവരോട് കരുണ കാണിക്കും. ഇപ്രകാരം ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അത്ഭുതം കാണുവാൻ നമുക്കും സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോയി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: മക്കൾക്കും സ്വാഗതം.
1: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മികച്ച രാഷ്ട്രീയത്തിന്റെ ലക്ഷണം പൊതുനന്മയ്ക്കു വേണ്ടിയുള്ള കൂടിയാലോചനകളാണ് പാപ്പ. ഫ്രത്തേലി തൂത്തി വടക്ക് തെക്ക് സാമൂഹിക സംവാദം എന്ന പേരിൽ ലാറ്റിനമേരിക്കയ്ക്കായുള്ള പൊന്തിഫിക്കൽ കമ്മീഷനുമായി ചേർന്ന് ലാറ്റിനമേരിക്കൻ കരീബിയൻ മെത്രാൻ സമിതി, ആമസോൺ സഭാ കോൺഫറൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കത്തോലിക്ക മെത്രാൻ സമിതി എന്നിവ നടത്തുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലമ്മൻ പാപ്പ സെപ്റ്റംബർ മാസം 12 കൂടിക്കാഴ്ച അനുവദിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തു. സാമൂഹിക പരിസ്ഥിതി സംവാദത്തിന്റെ ഈ യാത്രയിൽ പങ്കാളികളാകുന്ന അന്താരാഷ്ട്ര സംഘടനകൾ, പ്രാദേശിക സഹകരണ ബാങ്കുകൾ, ബിസിനസ് ലോകം, ഫൗണ്ടേഷനുകൾ എന്നിവയുടെ പ്രതിനിധികൾക്ക് പാപ്പ പ്രത്യേകം നന്ദി പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും അന്തസ് സംരക്ഷിക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെടുവാനുള്ള അപകട സാധ്യത നേരിടുന്നവരിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുവാനും കൂടുതൽ മാനുഷികവും സുസ്ഥിരവും പിന്തുണയ്ക്കുന്നതുമായ വികസന മാതൃകകളിലേക്കുള്ള യാത്ര തുടരുവാനുള്ള ആഗ്രഹത്തെ പാപ്പ പ്രത്യേകം അഭിനന്ദിച്ചു. സംഭാഷണത്തിനുള്ള ഈ ഇടം ഭാവിയെ ബാധിക്കുന്ന വെല്ലുവിളികളെ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ നേരിടുവാൻ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവാനും എല്ലാ കാലഘട്ടങ്ങളിലെയും മൂർത്തമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് അതിന്റെ വെളിച്ചം വീശുവാനുമുള്ള സഭയുടെ ദൗത്യത്തിന്റെ അടിസ്ഥാനം സംഭാഷണമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ദരിദ്രരെ പരിപാലിക്കുവാനുള്ള സുവിശേഷത്തിന്റെ അനിവാര്യത, സാമൂഹികവും സാമ്പത്തികവും സാങ്കേതികവുമായ പരിവർത്തനങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ തിരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുവെന്നും പാപ്പ അടിവരയിട്ടു. ദൈവം യേശുക്രിസ്തുവിൽ നമ്മുടെ മാനവികതയെ ഏറ്റെടുക്കുകയും മനുഷ്യർ ജീവിക്കുന്ന യഥാർത്ഥ സാഹചര്യങ്ങളിൽ സുവിശേഷം ഘോഷിക്കുവാനുള്ള ദൗത്യം സഭയെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞ പാപ്പ, മനുഷ്യന് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമായതും അല്ലാത്തതുമായ കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ ഇത് ആഹ്വാനം ചെയ്യുന്നുവെന്നും കൂട്ടിച്ചേർത്തു. സന്യാസ ജീവിതം ക്രിസ്തുവിൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നണം പാപ്പ. ബെനഡിക്റ്റൈൻ കുടുംബത്തിൽപ്പെട്ട വിവിധ സന്യാസിനി സഭകൾക്കായുള്ള ഒരു കൂട്ടായ്മയെന്ന നിലയിൽ 2001 സ്ഥാപിതമായ അന്താരാഷ്ട്ര ബെനഡിക്റ്റൈൻ കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കുന്നവർക്കു വേണ്ടി നടത്തപ്പെടുന്ന സിംബോസിയത്തിൽ പങ്കെടുക്കുന്നവരുമായി സെപ്റ്റംബർ മാസം 12 ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഏകദേശം 13,000 സന്യാസിനികളാണ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമം പിന്തുടർന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഉള്ളത്. കൂടിക്കാഴ്ചയിൽ ഏവരെയും സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു. ബെനഡിക്റ്റൈൻ കോൺഫെഡറേഷനു വേണ്ടി ലിയോ 13 തുടക്കം കുറിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തുടർന്ന് 2 വത്തിക്കാൻ കൌൺസിൽ പിന്താങ്ങുകയും ചെയ്ത കൂട്ടായ്മയുടെയും ഏകോപനത്തിന്റെയും പാത 25 വർഷങ്ങളായി തുടരുന്നതിൽ പാപ്പ അംഗങ്ങളെ അഭിനന്ദിച്ചു. ഓരോ വ്യക്തിയുടെയും പ്രത്യേകതയെ എല്ലാവർക്കും ഒരു നിധിയാക്കി മാറ്റുന്ന ഒരു സിനിഡാലിറ്റി ചൈതന്യത്തിൽ ബെനഡിക്റ്റൈൻ കാരിസം ജീവിക്കുവാനും മുൻപോട്ടു കൊണ്ടുപോകുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുമിച്ചു നടത്തുന്ന യാത്ര ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ ബെനഡിക്റ്റിനെക്കുറിച്ച് സ്നേഹത്തിന്റെ അവാച്യമായ മാധുര്യത്താൽ വികസിച്ച ഒരു ഹൃദയം എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വിശേഷണവും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. വിശുദ്ധന്റെ ഈ ഹൃദയം കൃപയുടെ വിളംബരമാണെന്നും അതിന്റെ വേരുകൾ സുദൃഢമായതുകൊണ്ട് കാലത്തിന്റെ നാശങ്ങളെ അതിജീവിക്കുകയും സുവിശേഷത്തിന്റെ സമൃദ്ധമായ ഫലങ്ങൾ വഹിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വൃക്ഷമായി വളരുകയും ചെയ്യുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. എൽ സാൽവദോറിൽ നിന്നുള്ള മെത്രാൻമാർ പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബർ മാസം 11 ആദിലിമിന സന്ദർശനത്തിനായി റോമിൽ എത്തിച്ചേർന്ന എൽ സാൽവദോറിൽ നിന്നുമുള്ള മെത്രാൻമാരെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു. സെപ്റ്റംബർ മാസം 7 തിങ്കളാഴ്ച ആരംഭിച്ച സന്ദർശനം ഇതോടെ പര്യവസാനിച്ചു. തങ്ങളുടെ സന്ദർശനത്തിന്റെയും പ്രത്യേകമായി പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയുടെയും സന്തോഷം കർദിനാൾ ഗ്രിഗോറിയോ റോസ ഷാവേസ് വത്തിക്കാൻ ന്യൂസിനോട് പങ്കുവച്ചു. സന്ദർശനവേളയിൽ മെത്രാൻമാർ വിശുദ്ധ ഓസ്കാർ റൊമേറയുടെ തിരുശേഷിപ്പും പാപ്പായ്ക്ക് സമ്മാനിച്ചു. UK പാർലമെന്റിൽ ദയാവത്തത്തിനുള്ള ബില്ല് പരാജയപ്പെട്ടു. UK പാർലമെന്റിൽ വൈദ്യസഹായത്തോടെയുള്ള ആത്മഹത്യാ ബില്ല് തള്ളി. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയായ ഹൌസ് ഓഫ് കോമൺസിലാണ് പ്രമേയം പരാജയപ്പെട്ടത്. 4 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ ബില്ലിനെ അനുകൂലിച്ച 270 വോട്ടുകൾ ബില്ലിനെതിരായ 286 വോട്ടുകൾക്ക് മുൻപിൽ പരാജയപ്പെടുകയായിരുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 6 മാസത്തിൽ താഴെ

മാത്രം ആയുസ് പ്രവചിക്കപ്പെട്ട മാരകരോഗികളായ മുതിർന്നവർക്ക് രണ്ട് ഡോക്ടർമാരുടെയും വിദഗ്ധ സമിതിയുടെയും അനുമതിയോടെ ജീവിതം അവസാനിപ്പിക്കുവാൻ അനുവാദം നൽകുന്നതായിരുന്നു പുതിയ നിയമനിർമ്മാണം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം സുവിശേഷ പരിചിന്തനം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 24 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വചന വിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തോട് വളരെ ചേർന്നു നിൽക്കുന്ന, എന്നാൽ ജീവിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പുണ്യത്തെക്കുറിച്ചാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് ക്ഷമയെന്ന പുണ്യമാണ്. ഒരുപക്ഷെ പത്രോസ്ലിഹായുടെ അതേ മനോഭാവത്തോടുകൂടി നാമും ജീവിതത്തിൽ അനേകം തവണ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവും. കർത്താവെ, എന്നോട് തെറ്റു ചെയ്യുന്ന സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഒരുപക്ഷെ നമ്മെ തന്നെ ന്യായീകരിക്കുവാനോ, അല്ലെങ്കിൽ മനസ്സുമടുത്തിട്ടോ, അല്ലെങ്കിൽ സഹനങ്ങളിൽ തളർന്നുപോയിട്ടോ ഒക്കെയാകാം ഈ ചോദ്യം നാം ആവർത്തിക്കുന്നത്. അന്നത്തെ യഹൂദ നിയമപ്രകാരം 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് 7 പ്രാവശ്യമെന്ന് പത്രോസ് പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈശോയുടെ മറുപടി മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്നതായിരുന്നു. 7 പ്രാവശ്യമല്ല, 70 വട്ടം 7 പ്രാവശ്യം. അതായത് അതിരുകളില്ലാതെ, എണ്ണമില്ലാതെ ക്ഷമിക്കുക എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. കാരണം 7 എന്ന സംഖ്യ 70 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നുവെച്ചാൽ നിർമ്മിത ബുദ്ധിയോ കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഏറെ ശ്രമകരമായിരുന്നു. എന്നാൽ പത്രോസിന് യേശു പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ പലതും കേട്ടിട്ട് മനസ്സിലാക്കാതെ പോകുന്ന നമ്മുടെയൊക്കെ സ്ഥിതിയായിരുന്നു പത്രോസിനും ഉണ്ടായിരുന്നത് എന്നു വേണം നാം കണക്കാക്കുവാൻ. അതുകൊണ്ടാണ് തുടർന്ന് ഒരു ഉപമയിലൂടെ യേശു താൻ പറഞ്ഞതിനെ വിശദീകരിച്ചു നൽകുന്നത്. 10,000 താലന്ത് കടം വീട്ടുവാനുള്ള ഒരു ഭൃത്യനെ അവന്റെ യജമാനൻ കരുണ തോന്നി മുഴുവൻ കടവും ഇളച്ചുകൊടുക്കുന്നു. എന്നാൽ ആ ഭൃത്യൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ മാത്രം തരുവാനുള്ള തന്റെ കൂട്ടുകാരനെ കഴുത്തിനു പിടിക്കുകയും അവൻ സാവകാശം ചോദിച്ചിട്ടും അവനെ തടവറയിലാക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയറിഞ്ഞ യജമാനൻ അവനെ വിളിച്ച് അവൻ കാണിച്ച ക്രൂരതയ്ക്ക് തക്കതായ ശിക്ഷ നൽകുന്നു. നമ്മുടെ സഹോദരീ സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ നാം വിസമ്മതിക്കുമ്പോൾ ദാസന്റെ പൊരുത്തക്കേട് നമ്മുടേതിന് സമമാണ്. അതേസമയം ഉപമയിലെ രാജാവ് നമ്മെ സ്വാഗതം ചെയ്യുവാനും സ്നേഹിക്കുവാനും നിരന്തരം ക്ഷമിക്കുവാനും കഴിയുന്നത്ര കരുണയുള്ള സ്നേഹത്തോടെ നമ്മെ ചേർത്തുപിടിക്കുന്ന ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്. നമ്മുടെയെല്ലാം പാപങ്ങളും തെറ്റുകളും ദൈവത്തിന്റെ കരുണയ്ക്കു മുൻപിൽ കൊണ്ടുവരുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയാതെ നമ്മോട് ക്ഷമിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്യുന്ന നല്ല പിതാവാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കരുണ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള കരുണയായി മാറണം. കുമ്പസാരത്തിൽ നാം തകർന്ന ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മെ വീണ്ടും ഉയർത്തുന്നു. നാം അർഹരായതുകൊണ്ടല്ല, അവിടുന്ന് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ട് വീണ്ടും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഈ ഒരു ക്ഷമ നാം മറ്റുള്ളവരോടും കാണിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ യേശു നമ്മോട് ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവം എന്നോട് ഇത്രയും ക്ഷമിച്ചപ്പോൾ ഞാൻ എന്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഒരാൾ നമ്മോട് ചെയ്ത തെറ്റിനെ വീണ്ടും വീണ്ടും ഓർത്ത് കോപിക്കുകയും അതിനെതിരെയുള്ള പ്രതികാരം ചിന്തിക്കുകയും ആ വ്യക്തിയെ വെറുക്കുകയും ചെയ്യുമ്പോൾ അത് വിദ്വേഷമെന്ന ചങ്ങലയിലേക്ക് നമ്മെ തളച്ചിടുന്നു. എന്നാൽ ക്ഷമ ആ ചങ്ങല പൊട്ടിക്കുന്നു. ക്ഷമിക്കുന്നത് മറ്റൊരാളെ മോചിപ്പിക്കുന്നത് പോലെ തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ് മോചിപ്പിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ വർഷങ്ങളോളം പരസ്പരം സംസാരിക്കാതെ കഴിയുന്നു. ഭാര്യയുടെ ഒരു വാക്ക് ഭർത്താവിന്റെ ഹൃദയത്തിൽ മുറിവായി കിടക്കുന്നു. ഭർത്താവിന്റെ ഒരു പ്രവൃത്തി ഭാര്യയ്ക്ക് മറക്കുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ പഴയ വേദനകൾ ഇന്നും നിലനിൽക്കുന്നു. ചിലർ വർഷങ്ങളായി കുർബാനയ്ക്ക് വരുന്നു, ജപമാല ചൊല്ലുന്നു, നോമ്പെടുക്കുന്നു, പക്ഷേ ഒരു വ്യക്തിയോട് മാത്രം ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് നാം എല്ലാം കടന്നു പോകുന്നത്? ഇന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കയ്യിൽ ജപമാലയും ഹൃദയത്തിൽ വിദ്വേഷവും ഒരുമിച്ച് വഹിക്കുക സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേവലം അധര വ്യായാമമായി മാത്രം മാറ്റപ്പെടുന്നു. ചിലപ്പോൾ നമ്മോട് ആളുകൾ ചോദിക്കാറില്ലേ, ഞാൻ എങ്ങനെ ക്ഷമിക്കും? ആ പ്രവൃത്തിയുണ്ടാക്കിയ മുറിവ് അത്രത്തോളം ആഴത്തിലാണ്. എന്നാൽ ഇവിടെ ക്ഷമയുടെ അസാധ്യമായ മാനുഷിക വശം നമ്മെ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യനും തന്റെ സ്വന്തം കഴിവുകൊണ്ട് മറ്റൊരാളെ പൂർണ്ണമായി സ്നേഹിക്കുവാനോ അവനോട് ക്ഷമിക്കുവാനോ സാധിക്കുകയില്ല. മറിച്ച് ഓരോ ക്ഷമയും നമ്മെ ക്ഷണിക്കുന്നത് കുരിശിൽ
തന്റെ ജീവിതം അവരനുവേണ്ടി സമർപ്പിച്ച യേശുവിലേക്കാണ്. അവിടുത്തെ കൈകളിൽ ആണികളുണ്ട്, ശരീരത്തിൽ മുറിവുകളുണ്ട്, അവിടുന്ന് അനീതിയുടെ ഇരയാണ്. എന്നിട്ടും യേശു പറയുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തീയ ക്ഷമ മനുഷ്യശക്തിയുടെ ഫലമല്ല, കുരിശിൽ നിന്നും ഒഴുകുന്ന കൃപയുടെ ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കണം, യേശുവേ എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല, പക്ഷെ ക്ഷമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ ഹൃദയം തരണമേ. ഈയൊരു ചെറിയ ആഗ്രഹത്തിൽ നിന്നുമാണ് ക്ഷമയുടെ സൗഖ്യം തുടക്കം കുറിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ഒരു തീരുമാനമെടുക്കണം. ദൈവം എന്നോട് കരുണ കാണിച്ചതുപോലെ ഞാനും മറ്റുള്ളവരോട് കരുണ കാണിക്കും. ഇപ്രകാരം ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അത്ഭുതം കാണുവാൻ നമുക്കും സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോയി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.